ആ കല്ലിൽ കിടക്കുന്ന നൻ്റെ കല്യാണത്തിന് പോകണ്ട, മുണ്ടും തുണിയും വേണ്ടേ, എന്നെ വേണ്ടേ, എന്നെ പോണ്ട. കല്യാണത്തിന് കല്ലിൽ കിടക്കുന്ന നൻ്റെ കല്യാണത്തിന് പോകണ്ട, മുണ്ടും തുണിയും വേണ്ടേ, മുണ്ടാതങ്ങനെ പോകണ്ട. കല്ലിൽ കിടക്കുന്ന നിൻ്റെ കല്യാണത്തിന് പോകണ്ട, മുണ്ടും

ഇതയൊരും ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അല്ല ആ കേപ്പന കേട്ടോ കാമന കാണി എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ മൂന്നൊരു കെട്ടിയ മൂന്നൊരു കെട്ടിയ മൂന്നാളു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതയൊരും ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അല്ല കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അതിനായിലവ നാലൊരു കെട്ടിയ നാലൊരു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഒരു ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ നാങ്കാമിനുള്ള കാമന കാണി കേപ്പന കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ കേട്ടോ അടന്തു ഇല്ലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന വയനാടെ മുത്തനും വയനാടെ മുത്തിയും ഇല ഓടിയെ കൂടിയെ പോരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അഞ്ചരു കെട്ടിയ കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതായോരും ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അല്ല കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അടുന്തോ ഇല്ലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന അല്ല മിന്ന ആറാള് ആറു ഏറു കെട്ടിയ ആറാളു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതയൊരു ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അല്ല നാങ്ക കാമന കണ്ടോ നാങ്ക കേപ്പന കാണി എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അടന്തു ഇലവ അയാള് കെട്ടിയ കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇതയൊരു ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അല്ല നാങ്ക കേപ്പന കാണി കാമന കണ്ടോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ അടന്തു ഇലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മൂല്യ വൈല്യ മുഖ പാടി നീയോ നീയോ നീയോ നീയോ നീയോ നീയോ നീയോ ഇരയൊരു ആണും പൊണ്ണും പോയാരോ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എന്താക്കും ഇലവ മെന്നല്ലേ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മൂല വൈല്യ മൂക പാടിയ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന നാനു നിന്ന വവിനാടൻ പൊണ്ണും ഉള്ളത്തേക്ക് നാനു ഇല കൊണ്ട് മുട്ട തരുവേ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ആ മൂല വൈല്യ മൂക പാടി ഇല മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന അവന തോളുമ്പ ഇലവ മിന്ന നൂകാം കോത്തെ വെച്ച ഉട്ട എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ആ വയനാടൻ മുത്തിനെ ഒരു വട്ടകുള പിച്ചായില ഇല ഇല ഇല ഇല ഇല ആ വയനാടൻ മുത്തനെ ഒരു വട്ടകുള പിച്ചുട്ട എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ആ പാറി പോയും ഇലവ മിന്ന പിലാവ് കൊമ്പുംപൈകളെ ചുങ്ങുള എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ എൻ്റെ ആണെന്തു ഇലവ വയനാടൻ മുത്തനും വയനാടൻ മുത്തിയും.